0: Listening to 3ZZZ, Melbourne Ethnic Community Radio 92.3 FM, broadcasting in your language.
1: The following program is in Malayalam.
2: ദുരന്തങ്ങളെ നേരിടാൻ നിങ്ങൾ സജ്ജരാണോ? അപ്രതീക്ഷിതമായ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ കുടുംബങ്ങളെ സഹായിക്കുന്നതിനായി ഓസ്ട്രേലിയ പോസ്റ്റും ഓസ്ട്രേലിയ റെഡ് ക്രോസും കൈകോർക്കുന്നു. ഇന്ന് ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ നാളെ വലിയൊരു മാറ്റമുണ്ടാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി redcross.org.au/prepare സന്ദർശിക്കുക.
0: പ്രൗഡ് സ്പോൺസർ ഓഫ് 3ZZZ 92.3 FM. 3ZZZ, your community, your culture, your radio. 92.3

അപ്പോ പ്രിയ സുഹൃത്തുക്കളെ, നമ്മള് ഇന്ന് ആദ്യം തന്നെ ഒരു ഇന്റർവ്യൂ കേട്ടു. അത് കഴിഞ്ഞ് ഒരു നല്ല ഒരു പാട്ട്, അഷ്ടമി രോഹിണി നാളിലെൻ മനസ്സൊരു, ചുവല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ രചനയില് ടി എസ് രാധാകൃഷ്ണൻ സംഗീതം നൽകി കെ എസ് ചിത്ര ആലപിച്ച ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പൊ ഞാനിങ്ങനെ ചില കലണ്ടറുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഓസ്ട്രേലിയൻ കലണ്ടർ, പിന്നെ ഇന്റർനാഷണൽ കലണ്ടർ, പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയമേറിയ മലയാളം കലണ്ടർ. അങ്ങനെ നോക്കുമ്പോൾ കുറേ എന്തൊക്കെയോ സ്പെഷ്യൽ ഡേയ്സ് കാണുന്നുണ്ട്, എന്തൊക്കെയോ സെലിബ്രേഷൻസിന്റെ ഡേറ്റ്സ് കാണുന്നുണ്ട്. അപ്പൊ അതിലിപ്പം സെപ്റ്റംബർ 5 അത് നോക്കിയപ്പോ ഇന്റർനാഷണൽ ഡേ ഓഫ് ചാരിറ്റിയാണ്. സെപ്റ്റംബർ 7 നോക്കുമ്പോ ആർ യു ഓക്കെ ഡേ ആണ് ഓസ്ട്രേലിയയില്. പിന്നെ നമ്മുടെ മലയാളം കലണ്ടർ, അതില് സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജന്മാഷ്ടമി, സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഇങ്ങനെ ഒരുപാട് ഓരോരോ കലണ്ടറുകൾ എടുത്തു നോക്കിയാലും വിവിധങ്ങളായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കാണുന്നുണ്ട്. എന്തൊക്കെയാണേലും ഏതൊരു വിശ്വാസമോ ആചാരങ്ങളോ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളോ ആഘോഷങ്ങളോ എന്തെങ്കിലും ആവട്ടെ, മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ആകാത്ത രീതിയിൽ വേണം നമ്മളത് ആഘോഷിക്കാൻ, അല്ലെ? അതാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ. അതുപോലെ തന്നെ ഏത് രാജ്യത്താണെങ്കിലും നമ്മൾ എന്ത് ആഘോഷിക്കുമ്പോഴും ആ രാജ്യത്തെ നിയമങ്ങള് നമ്മൾ വളരെയധികം അത് പാലിച്ചുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും മുന്നോട്ട് പോകേണ്ടത്. അതായത് ഇപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും തരത്തിലുള്ള ആഘോഷങ്ങളോ വിശ്വാസങ്ങളോ ആചാരങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കും. അത് അവരുടെ ഒരു എന്താ പറയുക, ഒരു മാനസിക സന്തോഷമായിരിക്കും. പക്ഷെ അത് മറ്റൊരാൾക്കും ഉപദ്രവമാവാത്ത രീതിയിൽ നമ്മളത് കൊണ്ടാടുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല എന്നാണ് എന്റെ ഒരു വ്യൂ കേട്ടോ. അപ്പൊ ലോകമെമ്പാടുമുള്ള കൃഷ്ണഭക്തർ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നമ്മളെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷിച്ചത്. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് ജന്മാഷ്ടമി. അതായത് കൃഷ്ണാഷ്ടമി എന്ന് പറയും ചില സ്ഥലങ്ങളിൽ, ഗോകുലാഷ്ടമി എന്ന് പറയും ചിലയിടത്ത്, അഷ്ടമി രോഹിണി എന്നാണ് പറയുക ചിലയിടത്ത്, ശ്രീകൃഷ്ണ ജയന്തി, ജന്മാഷ്ടമി, അങ്ങനെ ഒരുപാട് വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ചിങ്ങമാസത്തിൽ കൃഷ്ണപക്ഷത്തിൽ അഷ്ടമി തിഥി വരുന്ന രോഹിണി നക്ഷത്ര ദിവസത്തിലാണ് നമ്മൾ ശരിക്കും ജന്മാഷ്ടമി ആഘോഷിക്കുന്നത്. ഇത് മഹാവിഷ്ണുവിന്റെ 9-ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ ജനിച്ച ദിവസമാണെന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോ ഹാപ്പി ബർത്ത്ഡേ ആണ്, നമ്മുടെ ശ്രീകൃഷ്ണന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. സാധാരണ നമ്മൾ ഈ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പം, ഈ അതായത് ഈ ജന്മാഷ്ടമിയുടെ ആഘോഷങ്ങള് പിന്നെ പലയിടത്തും നടക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോ ആ ആഘോഷങ്ങളിൽ 8 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ വലിയ കുട്ടികൾ വരെ കൃഷ്ണവേഷങ്ങളൊക്കെ അണിഞ്ഞ് ഇങ്ങനെ എന്താ പറയാ, കൃഷ്ണനും രാധയൊക്കെ ആയിട്ടും, പിന്നെ കുഞ്ഞു കുട്ടികള് നല്ല കൃഷ്ണവേഷം അണിഞ്ഞിട്ട് ഇങ്ങനെ ശോഭായാത്രകൾ ഉണ്ടാകാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഇങ്ങനെ ഒരു അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് കാണാൻ തന്നെ അതൊരു കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ശരിക്കും പറഞ്ഞാല് അണിയിച്ചൊരുക്കുമ്പോ ധാരാളം ആളുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് അവരുടെ ഒരു എന്താ പറയാ, ഒരു ക്രിയേറ്റിവിറ്റിയും ഇമേജിനേഷനും വിവിധങ്ങളായ സ്കില്ലുകൾ അവര് അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതില്. പിന്നെ ഇപ്പൊ ഒരു കിരീടം ഉണ്ടാക്കാനാണെങ്കിൽ, അതായത് ഇമേജിൻ ചെയ്യാണ്, നമ്മൾ ഇന്ന പോലെയാണ് കൃഷ്ണൻ എന്ന് ഇമേജിൻ ചെയ്ത് അതിനൊരു എന്താ പറയാ, കിരീടം, കോസ്റ്റ്യൂംസ് ഇതൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ ഇത് എല്ലാവരുടെയും സ്കിൽസ് ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല, അത് പിന്നെ ഒരു പ്രത്യേകിച്ച് മാനസിക സുഖം നൽകുന്ന കാര്യങ്ങളുമാണ് പല ആൾക്കാർക്കും, ഒരു ഒരു പ്രത്യേക സമൂഹത്തിന്, അതുപോലെ കുട്ടികൾക്കും. അവർക്കതൊരു സന്തോഷം തന്നെയാണ്. പിന്നെ എന്താ പറയാ, കൃഷ്ണവേഷമൊക്കെ അണിഞ്ഞ് ഇങ്ങനെ നടക്കുകയും ഓടക്കുഴലൊക്കെ പിടിച്ച് അതൊക്കെ ഒരു ഒരു ഒരു ഹരം തന്നെയാണ് അവർക്ക്. അപ്പൊ ഇതിന്റെയൊക്കെ ടോട്ടൽ റിസൾട്ട് എന്താണ്? മാനസികവും ശാരീരികവുമായ ആരോഗ്യം തന്നെ. അപ്പൊ നമുക്ക് ഒരു പാട്ട് കൂടെ കേട്ടിട്ട് വന്നാലോ.

ഇനി നമുക്ക് ഓസ്ട്രേലിയയിലെ മറ്റൊരു ദിവസത്തിന്റെ പ്രത്യേകത നോക്കാം. ഈ വർഷം സെപ്റ്റംബർ 10 ആർ യു ഓക്കെ ഡേ. അതായത് എവറി ഇയർ സെക്കൻഡ് തേഴ്സ്ഡേ ഓഫ് സെപ്റ്റംബർ ആണ് ഇത് സാധാരണ ആഘോഷിക്കാറില്ല. ഇതിന് ശരിക്ക് ഇവർ പറയുന്നത് 4 സ്റ്റെപ്സ് ഉണ്ട് എന്നാണ്. അതായത് ആദ്യത്തെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് നമ്മുടെ മുഴുവൻ ശ്രദ്ധയും കൊടുത്തുകൊണ്ട് മറ്റുള്ളവരോട് ആർ യു ഓക്കെ എന്ന് ചോദിക്കുക. വളരെ സ്നേഹത്തോടെ ചോദിക്കണം, അല്ലാതെ നമ്മുടെ ഒരു ഫോർമാലിറ്റി ആയിട്ട് ചോദിക്കുന്നതല്ല. നമ്മൾ ജസ്റ്റ് അവരുടെ ഒരു എന്താ പറയാ അവരുടെ ആ ഒരു സിറ്റുവേഷനും അല്ലെങ്കിൽ ആ ഒരു ലൈഫ് നമ്മൾ ചെക്ക് ചെയ്യാണ് ആർ യു ഓക്കെ. അപ്പം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഇവരുടെ മറുപടി. ഇപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോഴാണെങ്കിലും അവർ മറുപടി പറയുമ്പോഴേ അവർക്ക് ചിലപ്പോ ആർക്കായാലും കേട്ടാ നമ്മളോടും ചോദിക്കും അവരുടെ പ്രശ്നങ്ങള് അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ എല്ലാം അവർ ഷെയർ ചെയ്യും. ഷെയർ ചെയ്യാത്തവരും ഉണ്ടാകാം, പക്ഷെ ആ ഷെയർ ചെയ്യുമ്പോഴ് നമ്മള് ജസ്റ്റ് ചാടിക്കേറി അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാണ്ട് വളരെ സംയമനത്തോടെ പറയുന്ന സങ്കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം എന്താ പറയാ കേൾക്കുക. നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യം അത് ഉണ്ടാക്കുക. പിന്നെ മൂന്നാമത്തെയാണ് പറയുന്നത് ആക്ഷൻസ്. അതായത് നമ്മൾക്ക് അവരുടെ ആ പ്രശ്നങ്ങൾക്ക്, അതായത് ഇപ്പൊ നമ്മളെ ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ കൊളീഗ്സ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അവരുടെ പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് എന്തെങ്കിലും മനസ്സിൽ ഐഡിയ ഉണ്ടെങ്കിൽ അത് നമുക്ക് നിർദ്ദേശിക്കാം. അതായത് ഇപ്പൊ ചെറിയ പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു സൊല്യൂഷൻസ് എന്തെങ്കിലും അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുകയാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ കേട്ടോ അത് ചെയ്യുക. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത്. ആവശ്യമാണെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ സപ്പോർട്ട്സും കിട്ടാനുള്ള ഒരു വഴി അത് നമുക്ക് അറിയുമെങ്കിൽ നമുക്കത് ഹെൽപ്പ് ചെയ്യാം, നമ്മളങ്ങനെ പറഞ്ഞു കൊടുക്കാം. ബാക്കി അവരുടെ ഇഷ്ടമാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞാല് ഫോളോ അപ്പ് ചെയ്യണം എന്ന് പറയും. നാലാമത്തേതായിട്ട് നമ്മൾ അവരെ കേൾക്കുന്നു, അല്ലെങ്കിൽ വിഷമഘട്ടത്തിൽ അവർക്ക് ആരൊക്കെയോ ഉണ്ട് എന്ന ഒരു തോന്നൽ അത് നമ്മൾ വരുത്തുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രാധാന്യമായിട്ട് പറയുന്നത്. അതായത് ഇപ്പൊ ആരും കേൾക്കാനില്ലാത്ത പല ആളുകളും ഉണ്ടാവും. അപ്പൊ നമ്മള് നമുക്ക് പറയാനുള്ളത് എല്ലാവർക്കും എന്തെങ്കിലും പറയാനുണ്ടാവും. ജീവിതത്തിലെ വിഷമങ്ങളോ പ്രശ്നങ്ങളോ എല്ലാം ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറയാൻ ഒരാഗ്രഹിച്ച് ഇങ്ങനെ വീർപ്പുമുട്ടി നിൽക്കുന്നവരായിരിക്കും ലോകത്തിലെ മിക്ക ജനങ്ങളും. എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് ഒരാളോട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ഷെയർ ചെയ്യേണ്ടി വരും. അപ്പൊ അത് കേൾക്കാൻ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് ആ മാനസികമായിട്ട് മുന്നോട്ട് പോകാൻ ഉള്ള ഒരു ഒരു മോട്ടിവേഷൻ ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണ്. അപ്പോ ഞാൻ എല്ലാ ഓഡിയൻസിനോടും എന്റെ പ്രിയ ശ്രോതാക്കളോടെ ഞാൻ ചോദിക്കുകയാണ്, ആർ യു ഓൾ ഓക്കെ? അയ്യോ, ഇനിയിപ്പോ ന്യൂസ് കേൾക്കാൻ സമയമായല്ലോ, നമുക്കതൊന്ന് നോക്കിയാലോ. ന്യൂസ് കേട്ടിട്ട് വരാം. നയൻറ്റി 2.3 മലയാളം FM ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് രേണുക വിജയകുമാരൻ. വാർത്തകൾ ചുരുക്കത്തിൽ. ഓസ്ട്രേലിയയിൽ 2026 വസന്തകാലം ആരംഭിച്ചു. യുദ്ധക്കളങ്ങൾ ഒന്നിനും പരിഹാരമല്ലെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി. GSLV-F17 വിക്ഷേപണ വിജയവുമായി ISRO. വാർത്തകൾ വിശദമായി. ആദ്യമായി ഓസ്ട്രേലിയൻ വാർത്തകൾ. ഓസ്ട്രേലിയയിൽ വസന്തകാലം ആരംഭിച്ചുവെങ്കിലും ക്വീൻസ്ലാൻഡിൽ താപനില ഉയരുന്നതായി സൂചനകൾ ലഭിച്ചു. സംസ്ഥാനത്തിന്റെ തെക്കുകിഴക്കൻ തീരദേശ നഗരങ്ങളിലും കിഴക്കൻ ജില്ലകളിലും താപനില ശരാശരിയേക്കാൾ 4 മുതൽ 6 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ബ്രിസ്ബെയിനിലെ താപനില 33 ഡിഗ്രി സെൽഷ്യസ് വരെയും പടിഞ്ഞാറൻ മേഖലയായ ബേഡ്സ്വില്ലിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നേക്കാമെന്നാണ് സൂചനകൾ പറയുന്നത്. പടിഞ്ഞാറൻ കാറ്റും അന്തരീക്ഷത്തിലെ ഉയർന്ന മർദ്ദവും കാരണം അന്തരീക്ഷ താപനില കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ നിർജ്ജലീകരണത്തിനും സൂര്യാഘാതത്തിനുമെതിരെ ആരോഗ്യ വിദഗ്ധർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനങ്ങളെ മറികടന്ന് ജൂൺ പാദത്തിൽ ഓസ്ട്രേലിയൻ സമ്പദ്വ്യവസ്ഥയിൽ 0.4% വളർച്ചയുള്ളതായി വാർത്താവൃത്തങ്ങൾ പുറത്തുവിട്ടു. പുറത്തുവിട്ട പുതിയ ദേശീയ അക്കൗണ്ട്സ് കണക്കുകൾ പ്രകാരം ജൂൺ 30 വരെയുള്ള ഒരു വർഷത്തിൽ രാജ്യം 2.1% വാർഷിക GDP കൈവരിച്ചിട്ടുണ്ട്. ആഗോള സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും ഓസ്ട്രേലിയ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായി ട്രഷറർ ജിം ചാൽമേഴ്സ് വ്യക്തമാക്കി. വിപണിയിലെ കരുത്തുറ്റ വളർച്ചയും പണപ്പെരുപ്പ ഭീഷണിയും കണക്കിലെടുത്ത് റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ ഈ മാസം തന്നെ വീണ്ടും പലിശ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത 60% ഉയർന്നതായി വിപണി നിരീക്ഷകർ വിലയിരുത്തുന്നു. ചൈനയിൽ നിന്ന് വരുന്ന സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്ക് ഓസ്ട്രേലിയ 10% താരിഫ് ചുമത്തുമെന്ന് വ്യവസായ വകുപ്പ് സ്ഥിരീകരിച്ചു. അടുത്തതായി ഇന്ത്യൻ വാർത്തകൾ.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഹോർമോസിലെ ഉപരോധം ചർച്ച ചെയ്തുവെന്ന് സൂചനകൾ ലഭിച്ചു. കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്കിടെയായിരുന്നു കൂടിക്കാഴ്ച. ഫെബ്രുവരിയിൽ ഇറാൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നത്. അർമീനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിന്യാനുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, സാമ്പത്തികം, ഫാർമ, സയൻസ്, സാങ്കേതിക വിദ്യ, സാംസ്കാരികം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ച് മോദിയും പഷിന്വാനും ചർച്ച നടത്തി. യുദ്ധക്കളങ്ങൾ ഒന്നിനും പരിഹാരമല്ലെന്നും എല്ലാ തർക്കങ്ങളും നയതന്ത്ര ചർച്ചകളിലൂടെ മാത്രമേ പരിഹരിക്കാൻ സാധിക്കൂ എന്നുമുള്ള ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ അറിയിച്ചു. ഭീകരവാദത്തിന്റെ കാര്യത്തിൽ ഒരു ഇരട്ടത്താപ്പും അനുവദിക്കില്ലെന്ന് നമ്മൾ ഒരേ സ്വരത്തിൽ പറയണം. ഭീകരവാദത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ, റിക്രൂട്ട്മെന്റുകൾ, അവർക്ക് ലഭിക്കുന്ന സുരക്ഷിത താവളങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന മുഴുവൻ ആവാസ വ്യവസ്ഥയും നമ്മൾ പൂർണ്ണമായി തകർത്തെറിയണമെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് മോദി ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ബിഷ്കെക്കിലെത്തിയത്. പുടിൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചയും നടത്തിയിരുന്നു. ഉസ്ബെക്ക് പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയെ വിദേശ നേതാക്കൾക്കുള്ള ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി താഷ്കെന്റിൽ മോദിക്ക് സമ്മാനിച്ചിരുന്നു. ഹരിതോർജം, ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ ഒട്ടേറെ കരാറുകളിലും ഒപ്പിട്ടു. ഭൂസമകാലിക ഭ്രമണപഥത്തിൽ ജിയോ സിങ്ക്രണൈസ് ഓർബിറ്റിൽ നിന്ന് നിരീക്ഷിക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ GSLV-F-17 വിക്ഷേപണ വാഹനത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ 2:55 ശ്രീഹരിക്കോട്ടയിൽ നിന്നും കുതിച്ചുയർന്ന് വൻ വിജയത്തിലെത്തി. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ മഴക്കിടയിൽ വിക്ഷേപിച്ച ഉപഗ്രഹം 13:45 വിക്ഷേപണ വാഹനത്തിൽ നിന്ന് വേർപെട്ടത്. ഇന്ത്യൻ ഭൂപ്രദേശങ്ങളുടെ തത്സമയ ചിത്രം നൽകാൻ ശേഷിയുള്ള ജിയോ ഇമേജിംഗ് ഉപഗ്രഹമായ GSAT-1A EOS-05 ആദ്യം എത്തിച്ച 36,000 km ഭ്രമണപഥത്തിൽ നിന്നും സാവധാനമാണ് യഥാർത്ഥ ഭ്രമണപഥത്തിലേക്ക് ഉയർത്തിയത്. ഭൂമിയുടെ കറക്കത്തിനൊത്ത് ചിത്രമെടുക്കാൻ കഴിവുള്ള ഉപഗ്രഹം ഓരോ 30 മിനിറ്റിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ചിത്രമെടുക്കും. പ്രത്യേക നിരീക്ഷണം വേണ്ട സ്ഥലങ്ങളിൽ 5 മിനിറ്റ് ഇടവേളകളിൽ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കുന്ന ഈ ഉപഗ്രഹത്തിലൂടെ അതിർത്തി മേഖലകളിലും തന്ത്രപ്രധാന മേഖലകളിലും നിരന്തരം നിരീക്ഷണം സാധ്യമാകും. 2021 ഓഗസ്റ്റിൽ GSLV-F-10 വാഹനത്തിൽ വിക്ഷേപിച്ച GSAT-1 ഭ്രമണപഥത്തിലെത്തും മുമ്പ് പരാജയപ്പെട്ട വിക്ഷേപണത്തിനു ശേഷം 5 വർഷത്തിനു ശേഷമുള്ള ISROയുടെ തിരിച്ചുവരവ് കൂടിയാണ് ഈ വിജയം. അവസാനമായി

കേരള വാർത്തകൾ. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിനുള്ള ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. www.shabarimalaonline.org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ് നടത്തേണ്ടത്. സംസ്ഥാനത്ത് പ്രിയദർശിനി സൗജന്യ യാത്ര നടപ്പിലാക്കിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കാൻ നിർണായക ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് പഠന സമിതി സർക്കാരിനു കൈമാറി. നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളം മുതൽ അങ്കമാലി വരെ നീളുന്ന കൊച്ചി മെട്രോയുടെ മൂന്നാം ഘട്ട വികസനത്തിനായി വിമാനത്താവളം, റെയിൽവേ, മെട്രോ, ദേശീയപാത എന്നിവയെ ഒന്നിച്ചു ചേർക്കുന്ന ബഹുമുഖ ഗതാഗത ശൃംഖല നിർമ്മിക്കുന്നതിനുള്ള വിശദ പദ്ധതി രേഖ KMRL സംസ്ഥാന സർക്കാരിനു സമർപ്പിച്ചു. വിമാനത്താവളത്തിൽ ഉൾപ്പെടെ 15 സ്റ്റേഷനുകളാണ് മൂന്നാം ഘട്ട പാതയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. വിമാനത്താവളത്തിലെ രാജ്യാന്തര ആഭ്യന്തര ടെർമിനലുകൾക്കിടയിൽ താജ് ഹോട്ടലിനു മുന്നിലുള്ള സിയാലിക്ക് 20 സെന്റ് ഭൂമിയിലാണ് പ്രധാന മെട്രോ സ്റ്റേഷന് സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. മൂന്നാം ഘട്ട വികസന പദ്ധതിക്ക് 7,000-8,000 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. ഇതോടെ ഈ ആഴ്ചയിലെ വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. വാർത്തകൾ വായിച്ചത് രേണുക വിജയകുമാരൻ.

അപ്പൊ ശ്രോതാക്കളെ, ഇന്ന് ബ്രോഡ്കാസ്റ്റേഴ്സ് ആരും എന്റെ കൂടെ ഇല്ലാത്തത് കൊണ്ട് കുറച്ച് തന്നോട് തന്നെ സംസാരിക്കുക, അതേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വഴി. അപ്പൊ ആക്ച്വലി ഞാൻ തനിയേന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലെ, നിങ്ങൾ എല്ലാരും എന്റെ കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ ലോകത്തോടല്ലേ സംസാരിക്കുന്നല്ലേ. ആ എനിവേ, എന്തായാലും നമുക്ക് ഇന്ന് അധികം സമയമില്ല, അപ്പൊ നമുക്ക് ഒരു പാട്ട് കൂടെ കേട്ടിട്ട് വന്നാലോ. അപ്പൊ ഇന്നത്തെ ബ്രോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം 92.3 malayalamfm melbourne@gmail.com. Don't forget to visit our Facebook page and Instagram page 92.3 malayalamfm. അടുത്തയാഴ്ച അപ്പോൾ വീണ്ടും കാണും വരെ, I am Renuka signing off. Bye bye.